0: മൈൻഗാർഡ് ദിവഹി എഫ് എം, ദിവഹി എഫ് എം, ദിവഹി നായക.
1: നൂറ്റി 1.1 മെഗാഹെർട്സ് ദിവഹി എഫ് എം.

അതി ഹമകഷവറും അല്ലാ ഈമാവി മീഹും ദനവടികും വെത്തെ അതി ഹമകഷവറും എഖലാങ്ക മുനാഫിഖും വെസ് ദനവടികും വെത്തെ.

0: വൈറൽ വൈബ്.
1: നിങ്ങൾക്കുമേ മിദത്തുൽ കൊല്ലനി മിശ്ര ജമാനി അറബി പോപ്പ് മ്യൂസിക് പൈനലാകുവാ മി ഫെംവറുഗ താരഫ് കൊദ്ദിനുമുഗ അമ്രുദിയാബ്ഗെ നൂറു ലൈനവു രെബൊഡു മസക്കത്തെ കുറി എഹെന് ലവേ മതുവാണെ. നവാസത്തേക്ക് നോദിയ ഹവനാഹാരു നെരുണു മി ലവയക്കി മെദുരുമതിയെ പോപ്പ് മ്യൂസിക്കാ മെദു ദുനിയെ ദെക്കേഗു ബദലു കൊല്ലി ഫെദ്ദുമെ. മിലവയ്ക്ക് എമ്മെ ഹാസ സിഫേക്കി ഏകെ കുലവേ ഫുരിഹമ ഫ്യൂഷൻ അറബി സഗാഫി റിദം തക ഫോറിഗദ സ്പെനിഷ് ഫ്ലെമിങ്കോ ഗിറ്റാഗെ അടുത്തോ ഗേതുറും മെഡിറ്ററേനിയൻ ഡാൻസ് മ്യൂസിക്കെ ഉക്കുളുത വര ഫുരിഹമയ മിലവാഗ വണി എക്കൊല്ലാഫ. മിലവാങ് ഇവനി സാഫു അറബിവന്ത കമെന്നാം വെസ് ഏക എക്കുലവേ ബൈനലക്കുവാമി നിഷുമുഗ അസറുതവുഗെ സബും കൊമ്മെ തനെഗെ മീഹക്കവെസ് മിലവ വരക് കമുതിയ. ഉട ദോസ്കുളഗെ തെരേഗ നൂറു ലൈൻ വണി ഹമേകണി സരഹദ്ദി ഹിട്ടക്കും ബൈനലോഗാമി ഫെംവറുഗെ മക്ബൂലു ലവയക ബദൽവെകിൻ ഗുസ. മെദുരുമതിയെ ചാർത്തോഗ എങ്ങഹരബുരെ ഗിന ദോസ്വന്ദെൻ റസ്കം കുറുമഫഹു യൂറപ്പ ബൈനലോഗാമി മ്യൂസിക് ചാർത്തക്കും വെസ് മി ലവ ജാഗ ഹോദി. മെ കാമിയാബിയെ സബും അമ്രുദിയാബ എമ്മെ ഗിനാ വിക്കുണു മെദുരുമതിയെ ആൽബംഗെ വേൾഡ് മ്യൂസിക് അവാർഡ് ലിബുണു. അതി ഏനാഗ മക്ബൂൽ കൻ ഗിന ദോസ്തകെ വന്ദെൻ ദെമിയുത്തുംഗെ സബും ഗിനിസ് വേൾഡ് റെക്കോർഡിംഗ് ഹോദുമവിസ് മി ലവ മുഹിമ ദൗരെൻ അതാ കുറി. ലവ നെരുണുത ഗാഗനക തിരീ സഹറു ഫായതു എഫ വായരു നൂറു ലൈനകി അതിവെ സരബി പോപ്പ് മ്യൂസിക്കെ താരിഹുഗ എമ്മെ ഫാഹ കൊല്ലവെ എല്ലവ.

0: ഗഡിഫണരാക സ്റ്റുഡിയോയും വകുത്തും
1: വേവാരേത്തേരെ കണ്ടൂഫാ കുളിത്തേരെ ജെ ഹേഫിനി റോളിലിബുമും മേഫുരേ വേവാരേത്തേരെ
2: മീ ശംവേൽ ശംവേൽ ഗാഡു ദിവ്യ ഹെഫ്.